ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി സേക്ക. ഇന്ന് നമുക്ക് സംസാരിക്കാം നമ്മുടെ അറിവിന്റെ നല്ലൊരു കൂട്ടുകാരനായ പുസ്തകത്തെക്കുറിച്ച്. പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരിൽ ഒരാളാണ് അല്ലേ? കുഞ്ഞുണ്ണി മാഷിയെക്കുറിച്ച് കേൾക്കാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് വേണ്ടി കവിതകൾ എഴുതിയിരുന്ന കുഞ്ഞി മാഷായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പുസ്തകങ്ങളെ കുറിച്ചാവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ ആർജി സേക്ക.

0: ഒരു കൊല്ലം പോയപ്പോ
1: കഴിഞ്ഞ കൊല്ലത്തും നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം
2: നമ്മുടെ എക്സിസ്റ്റൻസ് തെളിയിക്കുന്ന ഒരു സിഗ്നേച്ചർ നമ്മൾ ഈ ഭൂമുഖത്ത് ഇടണം. നത്തിങ് ഈസ് ഇംപോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടടാ. അപ്പൊ നീ ഇത് അറിഞ്ഞില്ലേ? മൺഡേ ടു ഫ്രൈഡേ 1 PM to 4 PM. അപ്പഴല്ലടാ അബിയെ, നമ്മുടെ മൈ റേഡിയോയിലെ ലഞ്ച് ബ്രേക്ക്.
3: ഉച്ചയൂണിനൊപ്പം ഇനി അല്പം രസവും തന്ത്രവും കണ്ടുപിടുത്തങ്ങളും കേട്ടറിവുകളും ഒപ്പം സിനിമാ വിശേഷങ്ങളുമായി ലഞ്ച് ബ്രേക്ക്. മൺഡേ ടു ഫ്രൈഡേ 1 PM to 4 PM.

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർജി കിടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി ആർജി സേക്ക. ഇനി നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ മൂവി ഡയലോഗ് ആണേ. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണേ. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ.
1: നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ?
2: എന്താ പറ പേര്?
1: ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
2: കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച്. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ട നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ സമമേ.
2: ആശാനെ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല.
1: SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ഒന്നുകൂടി പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ കുട്ടിയാർജ് സേക്ക.
3: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ ആർജി സേക്ക. മലയാള സാഹിത്യത്തിൽ പ്രണയത്തിന്റെ നിർമാതള പൂക്കൾ വിടർത്തിയ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾക്ക് എന്നും മധുരപന്തിരിന്റെ സൗന്ദര്യമാണ് അല്ലേ? എല്ലാവർക്കും എന്നും എല്ലാ കാലത്തും അവരെയും അവരുടെ ഭംഗിയും അവരുടെ എഴുത്തും അവരുടെ ഭാവനാ പ്രണയങ്ങളും പ്രണയിനിയുടെ മനസ്സും നമ്മളെ പ്രണയത്തിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അല്ലേ? ജീവിതവും മരണവും എല്ലാം പ്രണയം മാത്രം നിറഞ്ഞതായിരുന്നു മാധവിക്കുട്ടിയുടേത്. അപ്പോൾ നമുക്ക് പ്രണയം നിറഞ്ഞ മറ്റൊരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ ആർജി സേക്കാം.

ഹൗഡി, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകാരൻ, നിങ്ങൾക്കൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ സൈക്ക. സ്പാനിഷ് എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ ലോക പ്രശസ്ത നോവലായ കോളറക്കാലത്തെ പ്രണയം, ഫെർമിൻ്റെയും ഫ്ലോറൻറ്റിൻ്റെയും പ്രണയവും കാത്തിരിപ്പുമാണ് നീണ്ട 50 വർഷം ഫെർമിൻ്റോയോടൊപ്പം ജീവിക്കാൻ അവൻ കാത്തിരിക്കുന്നത്. എന്താലേ കാത്തിരിപ്പിനും വേണ്ട ഒരു അവസാനം. കോളറ ചുറ്റും പടർന്ന് ഭീതി പടർത്തുമ്പോൾ മനസ്സിൽ തീ പോലെ ജ്വലിക്കുന്ന പ്രണയവുമായി ഫ്ലോറൻറ്റിനോ എന്തായാലും നമുക്ക് കാത്തിരിപ്പിനോ വിരാമമായി. നല്ലൊരു പാട്ട് കേൾക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ സഹിക്കാം.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ കുട്ടിയാജി സൈക്ക. പുസ്തകങ്ങളെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളെയെല്ലാം മാറ്റി ചിന്തിപ്പിച്ച ഒരു പുസ്തകമുണ്ട്, ഒളിത്താവളത്തിലിരുന്ന് ഒരു 13-കാരി എഴുതിയ അവളുടെ കിറ്റി എന്ന വിലുപ്പേരുള്ള ഡയറി കുറിപ്പുകൾ. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും അല്ലേ? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ആൻ ഫ്രാങ്ക് തന്നെ. ഒളിത്താവളത്തിലിരുന്ന് നാട്ടിൽ നടന്ന ക്രൂരതകളും കൊലപാതകങ്ങളും തന്റെ ഡയറിയിൽ കോറിയിട്ട ആൻ ഫ്രാങ്ക് ചരിത്രത്തിലെ അമൂല്യമായ രേഖകൾ നമുക്ക് സമ്മാനിച്ചത് ആ കൊച്ചു ഡയറിയിലൂടെയാണ്. ഒരു കുഞ്ഞു മനസ്സ് കോറിയിട്ട അക്ഷരങ്ങൾക്ക് എന്തൊരു കരുത്ത്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവിൽ കുട്ടിയാർജി സേക്കാം.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജി സൈക്ക. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മൾ വായിച്ച ചെറിയ ചെറിയ കഥകളുടെ പുസ്തകങ്ങളുണ്ട് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ. അതെ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറുകഥകളും എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ബാല്യകാല സഖി ഒഴുകി, അത് അവസാനം വേദനയിലാണ് കൊണ്ടെത്തിച്ചത്. എന്നാലും ആളുടെ പുസ്തകങ്ങൾ ഏത് കയ്യിൽ കിട്ടിയാലും വായിക്കാതെ പോകരുത്. മറക്കാതെ ഒരു വായനാനുഭവം ഉറപ്പായും നമ്മൾ തരും. ഉന്മേഷത്തോടെ അടുത്ത പാട്ടിലേക്ക് പോവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം മാർജിക്കിടാവിൽ കുട്ടിയാർജ്ജ സൈക്കാം.

കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അതെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ ജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. മൈ

ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം അർജികിടാവിൽ കുട്ടിയാൽജ സൈക്ക. MT യുടെയും മാധവിക്കുട്ടിയുടെയും പുസ്തകങ്ങളാണ് അധികവും ഞാൻ സിനിമയായി കണ്ടിട്ടുള്ളത്. ചിലത് സിനിമയാകുമ്പോൾ വായനയിലൂടെ നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തിയ ഒരു കൊച്ചു ലോകമുണ്ടാവും. അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഓരോ കഥാപാത്രവും ചുറ്റുപാടും സിനിമയിൽ വരിക, അല്ലേ? നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിൽ മെനഞ്ഞെടുത്ത രൂപത്തിലാവില്ല എല്ലാ സിനിമകളും. എന്നാൽ ചില സിനിമകൾ പുസ്തകത്തിൽ കൊത്തിവെച്ച ലോകത്തേക്കാൾ സുന്ദരമാവും. അപ്പോൾ സുന്ദരമായ ഒരു പാട്ട് കേട്ടിട്ട് വരാം. ദിസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം മാർജിക്കിടാവിൽ കുട്ടിയാർജ്ജ സൈക്കം.

ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജ് സേക്ക. വില്യം ഷേക്സ്പിയറിന്റെ കഥകളും നാടകങ്ങളും എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒതെല്ലോയുടെ കഥ മുതൽ അധികവും ദുരന്ത നാടക കഥകളായിരുന്നു. സംശയം മൂലം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒതെല്ലോ ഷേക്സ്പിയറിന്റെ ഏറ്റവും വലിയ കൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യ സഹജമായ അസൂയ, അത്യാഗ്രഹം, പ്രതികാരം, അന്ധമായ സംശയം എന്നിവ മൂലം തകർന്നടിയുന്ന ജീവിതങ്ങളുടെ കഥകളാണ് അധികം അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നതും ഈ എഴുത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വീണ്ടും നമുക്കൊരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടിയാർജ് സേക്ക.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം അർജിക്കിടാവിൽ കുട്ടിയാർജ സേക്കം. മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തമായ ഒരു നോവലുണ്ട്, ഒരു നോവലിസ്റ്റിന്റെ ആദ്യ നോവൽ തന്നെ. ഇത്ര പ്രശസ്തി നേടുന്നത് മഹാത്ഭുതമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് നോവൽ കൂടിയാണ്. അതെ, ഖസാക്കിൻ്റെ ഇതിഹാസം തന്നെ. OV വിജയൻ്റെ ആദ്യത്തെ നോവൽ കൂടിയാണ്. ഒരു ഓണം കയറാ മൂലയിൽ, അതായത് ഒരു ചെറിയ ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ അധ്യാപകനായി വരുന്ന രവി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കൊച്ചുകഥ നീങ്ങുന്നത്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം അർജിക്കിടാവിൽ കുട്ടിയാർജ സേക്കാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവ്, കുട്ടി ആർജി സൈക്ക. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ തുറക്കുന്നത് വെറും കുറച്ച് പേജുകളല്ല, ഒരു പുതിയ ലോകമാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, റീൽസ് ഉണ്ട്. പക്ഷേ ഒരു നല്ല പുസ്തകവുമായി കുറച്ച് സമയം ചെലവഴിച്ചാൽ കിട്ടുന്ന ഒരു പ്രത്യേക സമാധാനമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. റീഡിംഗ് എന്നത് എക്സാമിന് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ ചിന്തകൾക്ക് പുതിയ വഴികൾ കണ്ടെത്താനും വൊക്കാബുലറി മെച്ചപ്പെടുത്താനും ഇമാജിനേഷൻ വളർത്താനും ചിലപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനും റീഡിംഗ് സഹായിക്കും. പിന്നെ ഒരു കാര്യം, എനിക്ക് വായിക്കാൻ ടൈമില്ല എന്ന് പറയുന്ന നമ്മൾക്ക് റീൽസ് കാണാൻ എങ്ങനെ ടൈം കിട്ടുന്നു? ഒരു ദിവസം വെറും 10 മിനിറ്റ് അത്രയെങ്കിലും ഒരു പുസ്തകത്തിനായി മാറ്റിവെച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജി കിടാവ്, കുട്ടി ആർജി സേക്കാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അതെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടെ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ.
3: അക്കടി പക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കാ ദിക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ.

0: like a step for you. Dancing far and style.
1: Slow down, boys.

ഈ ലോകത്തില് ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട് പ്രേമത്തിക്കാഹ ജാതി മാറി മതം മാറി പക്ഷേ ഞാൻ ഒമിനെ ഞാൻ ചേട്ടേ മാറി.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർജി കിടാവിൽ നിങ്ങളോടൊപ്പം കുട്ടി ആർജി സേക്ക. ഇനി നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ.
1: നിന്റെ കഥാപാത്രത്തിന്റെ പേര് എന്താ?
2: എന്താ പറ പേര്?
1: ദുരാഗ്രഹിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
2: കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോട സമമേ.
2: ആശാനെ, ഞാൻ SI ആണ്, മാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല.
1: SI പോലീസ് ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ഒന്നുകൂടി പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ കുട്ടിയാർജ് സേക്കാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജിക്കിടാവിൽ കുട്ടി ആർജി സേക്ക. ഒരു നല്ല പുസ്തകത്തിന്റെ അവസാന പേജ് എത്തിയാൽ കഥ തീരും. പക്ഷേ അതിലെ ചില വരികൾ നമ്മുടെ മനസ്സിൽ പിന്നെയും കുറെ കാലം ജീവിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഷോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ തോട്ടുകൂടി, നമ്മൾ ദിവസവും ഫോണിൽ എത്രയോ പേജസ് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേജസ് എങ്കിലും ഒരു പുസ്തകത്തിന്റെ പേജസ് ആക്കിയാലോ? കാരണം റീഡിംഗ് നമ്മളെ നല്ല ലിസണറാക്കും, ഒരു ബെറ്റർ തിങ്കറാക്കും, ചിലപ്പോൾ നമ്മളെ നമ്മളോട് തന്നെ കൂടുതൽ അടുപ്പിക്കും. വായിക്കാം, വളരാം, ഓരോ പേജിലൂടെയും ഒരു പുതിയ നമ്മളെ കണ്ടെത്താം. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങളോടൊപ്പം വേറൊരു കുട്ടി ആർ ജെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ദിസ് ഇസ് കുട്ടി ആർ ജെ സേക്ക ഫ്രം ആർ ജെ കിടാവ്. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. ഞാൻ തൃശൂർ ജില്ലയിലെ അന്തിക്കാട്ടുള്ള KGM LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂരാണ്. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ച വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് പരിപാടിയിൽ നിങ്ങളെല്ലാവരുമായിട്ട് കൂട്ടുകൂടാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. ഈ വീക്കെൻഡാണ്, അപ്പോൾ നിങ്ങൾക്ക് മടിപിടിച്ചിരിക്കുകയാണോ? മടിപിടിച്ചിരിക്കാതെ നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടി നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കേൾക്കാം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

0: My Radio 90FM கேட்டறிஞர் கோட்டகுடா.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. നമുക്ക് സമ്മാനങ്ങളുടെ സമയമായിട്ടുണ്ട്. നമ്മുടെ SMS ചോദ്യം ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം.
2: നിന്റെ കഥാപാത്രത്തിന്റെ പേര്
3: എന്താ? പറ പേര് ദുരാഹരിയായ ദുര്യോധനൻ.
2: ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീട്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
3: കാലം കുറയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
2: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോട സമമേ.
3: ആശാനെ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല.
2: SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി.
1: ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു, 9027289907 എന്ന നമ്പറിലേക്ക് എത്രയും വേഗം SMS ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത്. ഉത്തരം അയക്കേണ്ട ആ സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. My Radio 90 FM.

0: കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഏറ്റവും നല്ല ശരീരവും നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവണമെങ്കിൽ നല്ല കായിക ശേഷി ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സ്പോർട്സാണ് വേണ്ടത്. നല്ല കുട്ടികളായിട്ട് വളരുന്നതിന് സ്പോർട്സ് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. നിങ്ങളെല്ലാവരും കുഞ്ഞുപ്രായത്തിൽ തന്നെ സ്പോർട്സിലേക്ക് എത്തിച്ചേരണം. അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികൾ കളിച്ചുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വലുതാവുന്നതിനനുസരിച്ച് ഓരോ വ്യക്തമായ ഇനങ്ങളിലേക്ക് മാറി നിങ്ങളത് മാത്രം പരിശീലനം നടത്തി വിജയത്തിലേക്ക് എത്തേണ്ടതാണ്. ചിട്ടയായ പരിശീലനം സ്പോർട്സിന് പ്രധാന ഘടകമാണ്. നിങ്ങൾ സ്പോർട്സിൽ വരുന്നതോടുകൂടി നിങ്ങൾ മറ്റ് ലഹരിയിലേക്ക് പോവാതെ നിങ്ങളുടെ ലഹരി കായിക ഇനമായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യവും അതുതന്നെയാണ്. നിങ്ങൾക്ക് ചിട്ടയായ പരിശീലനം, അതിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറുമ്പോൾ നമ്മുടെ ലഹരി, മറ്റ് ലഹരികൾ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ലഹരിയിലേക്ക് നമ്മൾ പോവാതെ നമുക്ക് നമ്മുടെ ലഹരി നമ്മുടെ കായിക ഇനമായിട്ട് വിജയത്തിലെത്താനായിട്ട് നിങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കും. അതാണ് ജോഷി മാഷ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോങ് കേൾക്കാവും. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. നമ്മുടെ വിജയത്തിലെത്തുന്നതിന് ധാരാളം ഘടകങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചിട്ടയായ പരിശീലനം. ചിട്ടയായ പരിശീലനത്തിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നല്ല ഒരു സമയക്രമം നമ്മൾക്ക് വേണം. ആ സമയക്രമം കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും, നമുക്ക് ഏത് കാര്യത്തിലും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിന് വ്യക്തമായ പ്ലാനിങ് നമുക്ക് വേണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ മുൻഗണനാക്രമത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്ത്, നാളെ ഉച്ചയ്ക്ക് ശേഷം ചെയ്യേണ്ടത് എന്ത്, നാളെ വൈകിട്ട് ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയം ഉറപ്പാണ് അല്ലേ. നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് ഉയർന്ന വിജയം നേടിയ വ്യക്തികളെ എടുത്തു നോക്കിയാലും അവരുടെ അടുത്തൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ആ സമയക്രമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് നിങ്ങളുടെ ജോഷിമാഷിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോങ്സ്. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളിപ്പോൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു, പക്ഷേ അതിലെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അനാവശ്യം നമുക്ക് പാടില്ല. നമുക്ക് മൊബൈൽ അത്യാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് മൊബൈലിനെ കാണണം, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതിനെ വിളിക്കുന്നതിനും അത്യാവശ്യ വിവരങ്ങൾ അറിയുന്നതിനും മാത്രം മൊബൈൽ ഉപയോഗിക്കുക. മറ്റു കാര്യങ്ങൾ നമ്മൾ വായനയിലൂടെ നമുക്കതിലേക്ക് എത്താനായിട്ട് കഴിയണം. ഒരു നല്ല വായനയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് ധാരാളം നമ്മുടെ മനസ്സിലേക്ക് എത്തും. മൊബൈലിൽ കണ്ടു കഴിഞ്ഞ്, മൊബൈലിലൂടെ വായിച്ചു കഴിഞ്ഞാൽ അത് ആ വായന അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് ഏറ്റവും നല്ലത് നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയും ആ വായനയിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുകയും കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൊബൈലിലെ കുറേ ദൂഷ്യവശങ്ങളുണ്ട്. അതിന് നമ്മൾ നല്ലതിനെടുക്കുകയും ദൂഷ്യവശങ്ങളെ തള്ളിക്കളയുകയും ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് മാഷിക്ക് പറയാനുള്ളത്. എന്തായാലും പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. നമ്മളിപ്പോൾ AIയുടെ കടന്നുവരവ് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയാത്മക ശേഷിയെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് മാഷിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും AIയുടെ അമിത ഉപയോഗം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ശേഷി വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ വായിച്ച് നമ്മളതിലൂടെ നമ്മളിതിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. ഇതൊക്കെ പറയാനായിട്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോംവർക്ക് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് വീട്ടിൽ പോയി അച്ഛൻ്റെയോ അമ്മയോടോ മൊബൈൽ വാങ്ങിച്ച് അതിൽ ഇന്ന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതി വരുന്ന ഒരു രീതി പല കുട്ടികളിലും കാണുന്നുണ്ട്. പക്ഷേ അത് അല്ല നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് വേണ്ടത് അറിഞ്ഞ് അറിവ് കണ്ടെത്തുക വളരുന്ന ഒരു കുട്ടികളായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. അതിനാണ് നമ്മൾ വിദ്യാലയവും നമ്മുടെ അധ്യാപകരും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒപ്പം നിൽക്കുന്ന രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് കാര്യമില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായി. അടുത്ത പാട്ട് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

0: കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ ജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. ഇതിൽ രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകത കൂടിയാണത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായി സംസാരിക്കണം, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവരുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. സാധാരണ വരുന്ന പോലെ തന്നെയല്ലേ എല്ലാ ദിവസവും വരുന്നത്, ആ രീതിയിൽ തന്നെയല്ലേ പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, അവനത് കൃത്യമായിട്ട് പറയും, ആ പറഞ്ഞത് ടീച്ചറുമായിട്ട് സമ്മതിക്കണം. നമ്മുടെ കുഞ്ഞു മക്കളെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ നാടും നമ്മളെല്ലാവരും പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ രക്ഷിതാക്കളും കൂടി പങ്കാളികളാവണമെന്നാണ് നിങ്ങളുടെ ജോഷി മാഷ്ക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കുട്ടികളുടെ മുഖഭാവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ മുഖത്തുള്ള പ്രത്യേകതകൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാൻ. നിങ്ങളൊരു മേശയിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുഖത്തിലെ ഭാവം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതറിഞ്ഞുകൊണ്ട് നിങ്ങളവരോട് പെരുമാറണം. അവരെ ചീത്ത പറയുന്നതിനോ വഴക്ക് പറയുന്നതിനോ ആയിട്ടല്ല, അവരുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളോട് പറയും, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ്. ഇനിയും ഒരുപാട് ടിപ്സുകളുണ്ട്, അതിനു മുൻപ് നമുക്ക് പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

0: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സി എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: നിങ്ങളുടെ
2: ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. ഇനി മാഷിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിനെ കുറിച്ചാണ്. നമ്മുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്. അതിൽ മുയലുണ്ട്, പ്രാവുണ്ട്, ഗിനിക്കോഴിയുണ്ട്, ഗിനിപ്പന്നിയുണ്ട്, കലക്കുണ്ട്, ഫ്ലൈൻഡക്ക് ഉണ്ട്, പലതരം കിളികളുണ്ട്, നല്ല അക്വേറിയുണ്ട്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ സഹജീവി ബന്ധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് മാഷ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. ഇതിന് തീറ്റ കൊടുക്കുന്നതും ഇതിനെ പരിപാലിക്കുന്നതും നമ്മുടെ കുഞ്ഞുമക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉള്ളത്. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. മുയൽ പ്രസവിക്കുന്നത്, അതിൻ്റെ കണ്ണ് മിഴിയുന്നത്, അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് അവർ നടന്നു തുടങ്ങുന്നത്, എത്ര ദിവസം കഴിഞ്ഞാണ് അവർ തീറ്റ സ്വയം തിന്ന് തുടങ്ങുന്നത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർക്ക് അറിയാനുള്ളതും കൂടി അതിൻ്റെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ മുട്ടയിടുന്നത്, മുട്ടയിടാത്തവ, മുട്ടയിട്ട് അടയിരിക്കുന്നവ, അതെത്ര ദിവസം കഴിഞ്ഞാണ് വിരിയുന്നത്, അതിന് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ അമ്മ തീറ്റ കൊടുക്കുന്നത്, പ്രാവ് അതിൻ്റെ വായിൽ തീറ്റ കൊണ്ടുവന്ന് അതിൻ്റെ കുഞ്ഞുമക്കൾക്ക് അതിൻ്റെ വായിലേക്ക് ഛർദ്ദിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കിളികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. മുയലാണെങ്കിൽ പുല്ല് കൊണ്ടുപോയി കൂടുണ്ടാക്കി, മാളുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പുല്ല് കൊണ്ടുപോയി വെച്ച് കൂടുണ്ടാക്കി അതിൽ പ്രസവിച്ച് അവരുടെ രോമം അതിലേക്ക് ഇട്ട് അവർക്ക് തണുപ്പും ചൂടും ഏൽക്കാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചിട്ട് വളർത്തി വലുതാക്കി അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇത് നേരിട്ട് കാണാനായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല ഒരു ഏറുമാടവും നമ്മൾ നമ്മുടെ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സ്വയം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിമ്മ കയറാനുള്ള ഒരു കോണിയും കൂടിയുണ്ട്, കയർ കോണിയായിട്ട് അതിമ്മ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അതിലൂടെ കയറി പരിശീലനം നേടി അവരുടെ സ്വയം ആത്മവിശ്വാസം വളരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്. ഇതുമാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ട്രെയിനുണ്ട്, അതുപോലെ തന്നെ വലിയ അക്വേറിയമുണ്ട്, നമ്മുടെ ഹെലികോപ്റ്ററുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും പറയാനുമുണ്ട്. അതിനു മുൻപ് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. വിദ്യാലയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാഷിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ 5 സെപ്റ്റംബർ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും അധ്യാപകരെ ആദരിക്കുന്നതിനായിട്ട് കുഞ്ഞു ബൊക്കകൾ കൊണ്ടുവന്നിരുന്നു. ആ കുഞ്ഞു ബൊക്കകൾ എല്ലാം അധ്യാപകർക്ക് കൊടുക്കുകയും അതിനുശേഷം അതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തി ഓരോ കുഞ്ഞുങ്ങളും അതിൽ വെച്ച് അവർ ഞാൻ കൊണ്ടുവന്ന ബൊക്കയാണ്, എൻ്റെ ടീച്ചർക്ക് കൊണ്ടുവന്ന ബൊക്കയാണ് എന്ന് പറയുന്ന ആ ഒരു സന്തോഷവും അതിനൊപ്പം തന്നെ അന്ന് കൊണ്ടുവരാൻ ബൊക്കെ കൊണ്ടുവരാൻ പറ്റാത്ത കുഞ്ഞുമക്കൾ അടുത്ത പ്രാവശ്യം ഞാൻ കൊണ്ടുവരും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊടുക്കാനും കഴിഞ്ഞു. അത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പുതിയ പുതിയ ചിന്തകളിലേക്ക് എത്തിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനും നമ്മൾക്ക് കഴിയും. എന്തായാലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറയാം. അതിനു മുൻപ് കുറച്ച് പാട്ടുകൾ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, രണ്ട് സ്പൂൺ ഫാഷൻ, ഒരു നുള്ള് ഹെൽത്ത് ടിപ്സ്, ഒന്നര കപ്പ് ഡോക്ടേഴ്സ് ടോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. രണ്ട് വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യുക. മേമ്പടിക്ക് കുറച്ച് RDS-നും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM-ൽ ഇറക്കി വെക്കുക. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യുക.
1: മൈ റേഡിയോ 90 FM-ൽ എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ. എല്ലാവരും ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടി മാഷ് പറയുകയാണ്, നിങ്ങളൊക്കെ നല്ല ഒരു അധ്യാപകരായിട്ട് മാറണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നല്ല ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകനല്ല, നല്ല അധ്യാപകനായിട്ട് കുട്ടികൾക്ക് നല്ല വഴികാട്ടിയായിട്ട് കുട്ടികൾക്ക് സഹായിയായിട്ട് കുട്ടികളെ മുന്നിൽ നയിക്കുന്ന വ്യക്തിത്വമാണ് അധ്യാപകനായിട്ട് മാറുന്നത് എന്നാണ് എൻ്റെ ഈ അധ്യാപക അവാർഡിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം. നമുക്ക് വൈവിധ്യമാർന്ന അതുപോലെ തന്നെ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുക്കുകയും ഒപ്പം തന്നെ അവരെ പ്രവർത്തനോത്മുഖമാക്കുകയും സ്വപ്നങ്ങൾ കാണാനുള്ള അവസരം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കൂടി കഴിയട്ടെ എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. കുറേ പേര് ചോദിച്ചിരുന്നു നല്ലൊരു അധ്യാപകനാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതിൽ ഒക്കെ തന്നെയാണ് ഞാൻ എനിക്കും പറയാനുള്ളത്, കുട്ടികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറണം. എന്തായാലും പാട്ടുകളിലേക്കുള്ള സമയമായിട്ടുണ്ട്, നമ്മൾക്ക് പാട്ടിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജോഷി മാസ്റ്റർ.

കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെൻറ്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. നമുക്ക് സമ്മാനങ്ങളുടെ സമയമായിട്ടുണ്ട്. നമ്മുടെ SMS ചോദ്യം ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം.
1: നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ?
2: എന്താ പറ പേര്?
1: ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീട്ടത്. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്?
2: കാലം കുറയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ട നീ ഭീമസേനെ തോക്കെടുത്ത് വിടുവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ സമമേ?
2: ആശാൻ, ഞാൻ SI ആണ്. മാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല.
1: SI-യും പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ.
0: ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു, 9028279907 എന്ന നമ്പറിലേക്ക് എത്രയും വേഗം SMS ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത്. ഉത്തരം അയക്കേണ്ട ആ സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ.

0: ചേട്ടാ, ഇവിടെ എന്തെന്നത്തെ സ്പെഷ്യല്?
1: ഇവിടെ ദോശ, പുട്ട്, ഇഡ്ലി, മസാല ദോശ.
0: അതല്ല ചേട്ടാ, വേറെന്തൊക്കെയുള്ളേ?
1: വേറിപ്പോ ഇവിടെ നമ്മുടെ വട, പരിപ്പുവട, പിന്നെ ഗീ റോസ്റ്റ്, സുഖിയാൻ, ബജ്ജി, മുളക് ബജ്ജി, ഇതൊക്കെ ഉണ്ടാവും.
0: അതൊന്നല്ല ചേട്ടാ, വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലേ?
1: എന്റെ മോളെ, മോൾക്ക് അത്രക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഇവിടെ മൈ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്യും.
2: ഇനി മുതൽ ഇന്നും രാവിലെ 7 മണി മുതൽ 10 മണി വരെ മൈ റേഡിയോ 90 FM-ൽ നമ്മുടെ ചുറ്റുമുള്ള സ്പെഷ്യൽ സ്റ്റോറീസുമായി മോർണിംഗ് ബെൽസ്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടുവാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജോഷി മാസ്റ്റർ. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. സമയം ഒരു മണിയായി. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണ്ടേ? പോകുന്നതിന് മുമ്പ് എൻ്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, കുട്ടികളുടെ നല്ല ക്രിയേറ്റിവിറ്റിയുള്ള കുട്ടികളാക്കിയിട്ട് മാറ്റുകയും നല്ലൊരു മനുഷ്യനായി മാറ്റിയെടുക്കുന്നതിനുമായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. രക്ഷിതാക്കളോടും നമ്മുടെ നാട്ടുകാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നല്ല ഒരു മനുഷ്യനായി നമ്മുടെ കുഞ്ഞുമക്കളെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായി മാറാം. എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. അതുവരേക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോഷി മാസ്റ്റർ സൈനിങ് ഓഫ് നൗ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. My Radio 90 FM, 90 FM. Keterinya, kudu kuda.

മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എനിക്കു കിട്ടി മുട്ടായി, കാലാബിലക്കണ മുട്ടായി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫെൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: Wow!

കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ ജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഫാമിലി കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. മൈ

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അതെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഈ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ തൃശൂർ ആത്മ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പരിശീലനത്തിന് വേണ്ടി പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കുന്നു കേട്ടോ. സോ ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പ്രിമാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ എന്നിവയുടെ സേവനവും ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഈ സെൻറ്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കരുതപ്പെടാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 0487-232-5232 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 0487-232-5232 അല്ലെങ്കിൽ 9188-671098. ഐ റിപ്പീറ്റ്, 9188-671098 എന്ന നമ്പറിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടെ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

மதலம் சவுட்டி போட்டுச்சு. செட்டி மதலம் சவுட்டி.

0: എങ്ങുമെങ്ങും സന്തോഷക്കൂത്ത്, എങ്ങുമെങ്ങും സന്തോഷക്കൂത്ത്.
1: ആകാശക്കോട്ടയിലെ സ്വർഗമാകിൽ കൂടാറക്കറ്റ് താമസിക്കാനെന്ന് റഥം മതിലുകളില്ല കൂടാറക്കറ്റ്.

അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

깔끔하거나 지저분한 거나 이런 약혼마나 너무 끝나나 지저분하거나 지저분한 거나 이런 약혼마나

0: காய்ச்சாத பானினா.
1: My Radio 90 FM கேட்டறிஞ்சு கூட்டுக்கூடா.